അപ്പൊ രാജനായിയാകേ അമ്മ അനുലാവതി അമ്മ നിരോഗി സുബമ്മ സുബന്ധനാക്കെ വാക്കിയല ഗൊഡാറിയ കാതരെങ്ങോയാകേ പുത്താരാഞ്ചു രത്നായ വിഷ്കരണമായി വകേ മനറ്റീമൊക്കെ ആപീത് ഹരിദ പുതാ വിഹംഗ വാത്തേക്ക് തുക്കരകന ലസന സിന്ധു ആക്ദേന മേഹന സിന്ധുരേക്ക് തുക്കരകാം മാങ്.